ശത്രുകൾ വന്നു നിജനഗരമം മുത്തിതൊടെ ക്ഷത്രധർമ്മതുൾ അവരടനെ യുദ്ധരംഗതൊൾ